നിഞ്ഞടി ബാലുളായ നാണു പോകളു ബുറൂ മിഞ്ഞടി ബാലുളായ നാണു പോകളു ബുറൂ ഗുഡ് ബൈ മഞ്ജാള കണ്ടോ ഗുഡ് ബൈ മഞ്ജാള കണ്ടോ ഗുഡ് ബൈ ഗുഡ് ബൈ മഞ്ജാള.

0: ഒരു മകാം കൊണ്ട് ഏരിയയിലാഴോ ചേച്ചാ ഞമ്മൾ സോങ് ബ്രോങ് ടപ്സ് ഓൾ ഗ്രാൻഡഡ് ഫരി ബ്രാനിന്
1: Maya Brown.
0: Yeah. And he's singing the train from Port Idlanava. We had a whole train. Jala Jamal, he said, they only made it a big one. But I'm